ബന്ധുവുള്ളൂ. ഒപ്പനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചീരേ കെഞ്ചീരേ, ഒപ്പനപ്പായും വണ്ടപ്പോലത്തെ അമ്മോ അമ്മ, കെഞ്ചീരേ കെഞ്ചീരേ കെഞ്ചീരേ അണയിലമ്മ ബന്ധുവുള്ളൂ. എന്നപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചീരേ കെഞ്ചീരേ, കെഞ്ചീരേ കെഞ്ചീരേ കെഞ്ചീരേ അണയിലമ്മ ബന്ധുവുള്ളൂ. അപ്പനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചീരേ കെഞ്ചീരേ, അപ്പനപ്പായും വണ്ടപ്പോലത്തെ കെഞ്ചീരേ അമ്മോ അമ്മ, കെഞ്ചീരേ കെഞ്ചീരേ കെഞ്ചീരേ അണയിലമ്മ ബന്ധുവുള്ളൂ. ഉണ്ണിനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചിരേ കെഞ്ചിരേ, ഉണ്ണിനപ്പായും വേണ്ടപ്പോലത്തെ അമ്മോ അമ്മ, കെഞ്ചിരേ കെഞ്ചിരേ കെഞ്ചിരേ അണയിലമ്മ ബന്ധുവുള്ളൂ. അമ്മനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചിരേ കെഞ്ചിരേ, അമ്മനപ്പായും വേണ്ടപ്പോലത്തെ അമ്മോ അമ്മ, കെഞ്ചിരേ കെഞ്ചിരേ കെഞ്ചിരേ അണയിലമ്മ ബന്ധുവുള്ളൂ. നിന്നപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചിരേ കെഞ്ചിരേ, അമ്മനപ്പായും എന്നപ്പായും വേണ്ടപ്പുറത്തെ കെഞ്ചിരേ കെഞ്ചിരേ, കെഞ്ചിരേ കെഞ്ചിരേ കെഞ്ചീരേ, കെഞ്ചിരേ കെഞ്ചിരേ കെഞ്ചീരേ അണയിലമ്മ ബന്ധുവുള്ളൂ. അമ്മനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചിരേ കെഞ്ചിരേ, അമ്മനപ്പായും വേണ്ടപ്പുറത്തെ അമ്മോ അമ്മ, കെഞ്ചിരേ കെഞ്ചിരേ കെഞ്ചീരേ അണയിലമ്മ ബന്ധുവുള്ളൂ. ഉണ്ണിനപ്പായാലും ഇട്ടുകൊടുത്തമ്മ കെഞ്ചിരേ കെഞ്ചിരേ, ഉണ്ണിനപ്പായും വേണ്ടപ്പുലത്തെ അമ്മോ അമ്മ, അമ്മ അമ്മ എന്നപ്പായ വോണും പുലത്തെ അമ്മോ അമ്മ, അണ്ണെങ്കിൽ പോലത്തെ എന്നപ്പായും വോണും എന്തു പറ

വയനാടൻ പൊണ്ണു വള്ളത്തേക്ക് പോണ്ട മന്ന മന്ന മെന്ന മനോ മെന്ന മന്ന വള്ളാത്തേക്കു പോണ്ടനെ കണ്ടും കാഞ്ചും ഇല ഇല ഇല ഇല ഇല ഇല ചുടയങ്കോട്ടയിന്ന മന്ന മെന്ന മെന്ന മനോ മെന്ന മന്ന ആ ഒളിയും പൊതിയും കെട്ടിയ ഉളാ എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ആ അയിനണ ഇലവ വയനാടൻ പൊണ്ണു വള്ളാത്തേക്ക് പോണ്ടു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ഓ എന്റക്കും ഇലവ മെന്നൽ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന ആ ചിടയും കോട്ടയും വയനാടൻ പൊണ്ണും ഇലവ ഒണ്ടയെ കൊണ്ടരും എൻഡു എൻഡു എൻഡു എൻഡു.

വയനാട് മുത്തനും വയനാട് മുത്തിയും ഇല ഇല ഇല ഇല ഇല ഇല ഇല ചിടയും കൊട്ടനെ വയനാട് വയനാട് പൊണ്ണനെയും തണ്ടിയെ തേടിയെ പോന്റോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ ഒരാള് കാരണ പാടയ നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇത് ഒരു ആണും പൊണ്ണും പോയാരോ എൻഡോ എൻഡോ എൻഡു എൻഡു എൻഡു എൻഡു അല്ല കാമന കണ്ടോ കേപ്പന കാണി എൻഡു എൻഡോ എൻഡു.